0: ങ്ങളെ അളഞ്ഞിരിക്കുന്ന ഒവ്വൊരു മക്കളും പരിശുദ്ധത്തെ നോക്കി ഓടി വരെ പാപം ചെയ്യുമ്പോഴത് പിശാച് ഇടം കൊടുത്ത് പിശാച് നരകത്തുക്കളെന്ത് സെലിഗ്രമനാകി ഇരിക്കുന്ന ആണ്ടവരേ. ഒവ്വൊരു മക്കളും പാപത്തെ വെറുത്ത് ജീസുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. വസനത്തിൻപടി ഒവ്വരുവരെയും കെട്ടിക്കൊണ്ടിരിക്കപ്പെടാതെ ഒരുവരുടെ പാപങ്ങളെ കഴുകുമ്പടിയാക ജപിക്കുന്നു. അടവരെ ഇന്ന് നേരത്തിലും പടി അഭിഷേകത്തെ ഊറ്റുംപടിയാക ജപിക്കുന്നു. ഉച്ചത്തലേന്ന് ഉള്ളങ്കാൽ വരയ്ക്കും ജീസുവിൻ നാമത്തിൽ അഭിഷേകം ഇറങ്ങുവതാക. ഇൻ ദ നെയിം ഓഫ് ജീസസ്, മൈറ്റി നെയിം ഓഫ് ജീസസ്, ഹോലി നെയിം ഓഫ് ജീസസ്. ഒവ്വൊരുവരും പരിശുദ്ധമാക മാറ്റി വീരാക. പരിശുദ്ധ അലങ്കാരത്തോടും തൊഴുതുകൊള്ള പരിശുദ്ധ ആവിനാൽ നിറപ്പി പരവശപ്പെടുത്തുവീരാക. അന്ന് സന്തോഷത്തെ ഇത് പരലോക സന്തോഷത്തെ തന്നിരി, പരലോക അൻപെ തന്നിരി, സമാധാനത്തെ തന്നിരി, ഇവിടെ ഒമ്പത് വിധമാണ് നല്ല ഗുണങ്ങളെയും തന്നിരി. ഇന്ന് നല്ല ഗുണങ്ങളെ ഒവ്വൊരു മക്കളും പരിശുദ്ധ ആവിയെ പെറുകിറ ഒവ്വൊരു മക്കളും പെറ്റ് അന്ന് പരലോക സിറ്റിഷനാക മാറി നോക്കിയ പരലോക പയണത്തില് അന്ന് നിഴലാണ് കാനാന്തീശത്ത് കളത്തി ചെന്ന് രംഗളെ നിജമാണ് അന്ന് പരമ കാനാന്തീശത്ത് കളത്തി ചെലുകൃതക്കാക പരിശുദ്ധ ആവിയെ തന്ന് സിറ്റിഷനോ ഹെവിടെ എങ്ങൾക്ക് തന്നിരിക്കുന്നവരേ. എന്ന് പരിശുദ്ധ ആവിയെ പറയാതെ ഓരോരും ഇന്ന് കടച്ച കാലത്തില് പരിശുദ്ധ ആവിയെ പെറ്റ് ഇമ്മയ്ക്ക് പിന്നെ കുടിയിരുപ്പ് പരലോകത്തിൽ ഇരിക്കുന്നത് മർമ്മയില് ഒമ്മോട് വാഴുകിറ വാഴ്വ് കവലയില്ലേ, കണ്ണീരില്ലേ, ദുഃഖമില്ലേ, മരണമില്ലേ, ഇറാക്കാലമില്ലേ. നന്ദി തുതി കന മഹിമ ഒന്നാണ് വിത്തവനായി ഉമ്മക്കെ ചെലുത്തി ആണ്ടവരുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഓരോരെയും ആശീർവദിച്ച് ജപിക്കേ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ,
1: ആമേൻ. റെക്കോർഡിംഗ് സ്റ്റോപ്ഡ്. ആമേൻ, ആമേൻ. നന്ദി പാസ് ആന്റാസ്നം അരുമാന സേവിയെ കൊടുത്തീർക്കൾ. അനേക കാര്യങ്ങൾ ഞങ്ങൾ കറ്റിക്കൊണ്ടോ മറു ഉഴപ്പിൽ പോകുമ്പോഴും മറ്റുള്ള കറ്റിക്കൊള്ളുവാൻ കത്ത് ഉങ്ങളെയും ഊര്യങ്ങളെയും ദേവൻ ആശീർവദിപ്പാരാക. ആമേൻ, ആമേൻ,
0: ആമേൻ. ഗോഡ് ബ്ലെസ് യു മഹേന്ദ്രനയ്യാ. ഗോഡ് ബ്ലെസ് യു നേർക്കളേ. ആമേൻ.
1: ഇതുവരെ ഈ നേരവും ചെയ്തു കൊടുത്തവർ പാസ്റ്റർ ആന്റാസ്നം സ്കാബ്രോ. തുടർന്ന് ഞങ്ങൾ പാസ്റ്റർ സാമുവൽ രാജ അയക്കപ്പുറം ബറ്റിക്കുളം ശ്രീലങ്ക. Praise the Lord, Pastor Samuel Raj.

പിന്നെ അഞ്ച് സ്ഥലത്ത് ഗരോമാൻ്റെ വരെ സ്വാമിനിശ്വരൻ സ്വാമിനി ഹാലേലൂയ സ്തുതിവാന്ത വിനോ സ്വാമിനി ഭഹാൻസിയുടെ കൊച്ചര സ്തുതി കരത്ത ഭഹാൻസിയുടെ ഏക സാഹേ സ്വാമിനി ഹാലേലൂയ നമുക്ക് നന്ദി സ്ഥലത്ത് ഗ്രോമാൻ്റെ വരെ ഒരു അഴകാന നമസ്കാരത്തെ തന്നിക്കിടുവേക്കാ നമുക്ക് നെഞ്ചി ഇന്നുമിനുമാകുംടെ നാമത്തെ നമസ്കരിപ്പതൊക്കെ ഇന്നും ഒരു പാടലിനോടാകെ നമ്മുടെ നാമത്തെ ഓർത്തുതർക്ക് കത്തര ആണ്ടവരെ സ്വാമി ബലി നടത്തും കാണ്ടവരെ ഹാലേലൂയ ആണ്ടവരെ നമുക്ക് നന്ദി ആണ്ടവരെ സ്വാമി നന്ദി കർത്താവെ നന്ദി ആണ്ടവരെ ഊരുടെ മണതിലും കർത്തർ ഇറങ്ങും കാണ്ടവരെ ആണ്ടവരെ സ്വാമി ഒരു കിളമയും ആണ്ടവരെ ഉങ്ങളുടെ വാഴ്ക്കയിൽ ആണ്ടവരെ സ്വാമി എന്നെ ആണ്ടവരെ സ്വാമി കഷ്ടങ്ങൾ ഇറന്നിരക്കലാം ആണ്ടവരെ പാവങ്ങൾ ചെയ്തിരക്കലാം ആണ്ടവരെ നമ്മുടെ രക്തത്തിനാൽ കലറ കലവുകാണ്ടവരെ സ്വാമി ശുദ്ധീകരിങ്ങാണ്ടവരെ സ്വാമി എന്നെ ഉൾപ്പെടെ ആണ്ടവരെ ഇങ്ങനെ കിടക്കുന്ന ആണ്ടവരെ ആരാണെന്നാലും കരുത്ത് തൊടുങ്ങാണ്ടവരെ സ്വാമി ഹല്ലേലൂയ ഹല്ലേലൂയ സ്വാമി എല്ലാ നാമത്തിൽക്കും.